മേനി ചതുക്കാത പുറച്ചിലെ ആ വണ്ണവിടി മലരാതോ വായ് തിരന്ന് പേസാതോ പള്ളി കൊള്ള വിടമാട്ടേ എന്നുയരേ എഴുന്നേ പാർ പാർ പാർ.

അമ്മടിയോ തനനനാന തനനനാന കാനാന ഹൃദയം നാടും അഴകിലാടും കൺകൾ കവിതൈ ഉലകം.